0: ഫർഹാദ്ക്ക് അട് ദിവഹി എഫ് എം
1: ദിവഹി എഫ് എം
0: ദിവഹി നായകു.
2: Love it, Kofbaho. Love it.

0: ദിവ്യ എഫ്എം ദിവ്യഹിന്നായകം.
1: Nur die Ecke Megahertz, die wir hier finden.

0: ദിവേഹി എഫ് എം, ദിവേഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier finden.